പക്ഷേ സുബതിഥൌ ഇന്ദുവാസരയുക്തായാം നക്ഷത്രയുക്തായാം ശുഭതിഥൌ അസ്മാകം സകുടുംബാനാം ക്ഷേമസ്ഥൈര്യ വീര്യ വിജയ ആയുരാരോഗ്യ ഐശ്വര്യാണാം അഭിവൃദ്ധ്യർത്ഥം ധർമാർത്ഥ കാമ മോക്ഷ ചതുർവിധ ഫലപുരുഷാർത്ഥ സിദ്ധ്യർത്ഥം സാംബ പരമേശ്വര പ്രസാദ സിദ്ധ്യർത്ഥം സോമവാര പുണ്യകാലേ സാംബ പരമേശ്വര പൂജാം കരിഷ്യേ. കലശപൂജ. കലശസ്യ മുഖേ വിഷ്ണു കണ്ഠേ രുദ്ര സമാശ്രിതാഃ മൂലേ തത്ര സ്ഥിതോ ബ്രഹ്മ മധ്യേ മാതൃഗണാ സ്മൃതാഃ കുക്ഷൌ തു സാഗരസ് സർവേ സപ്തദ്വീപാ വസുധരാ ഋഗ്വേദോത യജുർവേദസാമവേദോപ്യതർവണഃ അംഗൈശ്ച സഹിതാഃ സർവേ കലശാംബു സമാശ്രിതാഃ.

ശിവായ. യു ആർ ലിസണിംഗ് ടു ശൈവം ഡോട്ട് ഓർഗ് റേഡിയോസ്, 24/7 സ്പിരിച്വൽ ചാനൽസ് ഫ്രം ശൈവം ഡോട്ട് ഓർഗ്. ഓം നമ ശിവായ.